ഒരു ബൈനി മുജിബ് ലഗേനി ജോ deg muridi diba joy de maslo joy njurbel diba joy kamil ba magna fayar nepo joy kama albaki ba joy sono waje gurum bagge kuna ka jale joy joy muatiaki so hi jurom yar asama jurom yar nepo joy joy adu bakar ne joy ngi joy mamura ജുമാ